ബ്രോക്കറും ആ ബ്രോക്കറും വേണ്ടി ആ ബ്രോക്കറും കണ്ടാല ആ ഉപ്പറാണ് കറന്നോ.